ബ്രഹ്മരൂപം മിഗുബന്ധ മുക്തികളും ബ്രഹ്മരൂപം അക്ഷരമാം ബ്രഹ്മം അലാതണവുമില്ലേ അന്യമായി കാണ്പതാം ബ്രഹ്മരൂപം ചിത്തമുണ്ടാലപ്പൊരുളും ബ്രഹ്മരൂപം ശരിപഞ്ചകോശവുമേ ബ്രഹ്മരൂപം വിസ്തരമാം വിശ്വമെല്ലാം ബ്രഹ്മരൂപം വ്യഷ്ടിയുടൻ സമിട്ടിയതാം ബ്രഹ്മരൂപം നിത്യമാം ബ്രഹ്മമലാകുമില്ലേ നികഴ്കിന്ര നികഴ്വനും ബ്രഹ്മരൂപം സത്യമായ നൽകേൻ ശിവൻ തന്നാണ് சங்க இலை சங்க இலை.